പഞ്ചാക്ഷരമിതം പുണ്യം യാ പഠേ ശിവസന്നിധൗ ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതേ.